സിന്ധുവും ടിക്ടോക്ക് ഒക്കെ സഹായം ജനപ്രിയാണ്. അറി സിന്ധുവുടെ അന്ന ഖലീൻ മങ്ങോയാട് മുതക്കറൻ ഹതാണി പ്രാട്ടോ മേക്കട്ടെ ചാത്തിക്ക മെഹയവും പിലി ബന്ധവ് മേക്ക മുൾത്തന തീല ഹതാഖറൻ നോണി മാതൃ കാവാക് ആണികറും അദ്രവ്യ ഹന്ത അപേരട്ടേ തരുണ പറപ്പുർ ദാൻ കാന്താ പിരിമികയുള്ള ഭേദയാക് നെതുവ് മേ ദേവാൽവലട്ടെ അബ്യഹിവിലാതീനു ഇതിങ് ഏകത്തേക്ക് സമാജയുടെ സേഹന ലൊക്കു അഹിതകര ബലഭയം മേ ഹാനികറും അദ്രവ്യത്തേക്ക് എത്തിവനു നിങ്ങൾ കൽപ്പനാക്കല്ല പറഞ്ഞു അപ്പം നിങ്ങൾ ആരക്ഷാവുകയാണ് സമാഹാരമില്ലാവട്ട് നിങ്ങൾ അപ്പിട്ട് തേനും അവിശ്വാസനീയ ഗതിയ നീ ദക്കുന്ന ദേവാലയക്ക് സമാഹാരമില്ലാവിടെ മീ ഹാനികർ മദ്രാവ്യവരുടെ പൊറുതിന്ന് കട്ടിയ് ഈ ദേവാലയത്തിലോട്ട് അവശ്യകരണ സല്ലി ഹോയാകുന്ന കിസിമ ഹിതപ്പോക്നതി ദേവാൽഭവ കരണമാണ് ഇതിങ് ഏഹിന്ത തമായി കിയാടിനെ കിസിമ വിലാവൊക്കെ മേ മദ്രാവ്യവരുടെ അബ്യഹി വന്നേ ഭാഗ്യം സമാഹാര വീട്ട് ഒയാട്ട ഹിതരുമതി മേ ചുട്ടപ്പാവിച്ച് കറാട്ട് ഒയ ദേവാലയോട്ട് അബ്യഹി വന്നി നെഹകില്ല ഓയ പൊടി മിലിഗ്രാം ഗണങ്ങൾ ഇന്നി ഒയ ഗണം തന്നെ ഇതിങ് ഏകഹന്ത തമായി കിയാടിനെ വാ ഹിതന വിധിയുടെ അബ്യഹി നോവിന്നി നേ അബ്യഹി വേണോ അനിവാര്യം ഈടെ പസ് ഒയ ദേവാൽ പാവിച്ച് കരണ സല്ലിയമ ഹോയാണുണ്ണാട്ട പസി അന്തിമട്ട് ഗിവാൽ ദുർവാൽ വല തീന ദേവാൽ ലുക്കാസ് കരള ഈടത് പാസി അപരാധവരുടെ പുറത്തുവില സേഹന ഹാനിയാക് വേണോ ആകെ അനാഗത്തെ ജോബേ കക്കാത് കരണ ഹമ്പ പിന്നെ ഒയ അധ്യാപനയെ കരണ കിണിക്കണം ഇങ്ങനെ കാണുന്ന കിണിക്കണം ഈ ദേവാൽ വലട്ട സേഹന ലോക്ക് ഹാനിയാക് വേണോ ഏന്ത കിസിമ വിലാവക്ക് മദ്രാവ്യ വലട്ട് അബ്യഹി വിന്നി പാ സത്രു എന്ന വിനോദ വെണ്ണ ഓണിനങ് ഇടവട ഓണി തരം പാർവൽ തീനോ സത്രു എന്ന സിന്ധു അക്കിയാണ് പൊളുവാൻ യാളോടി കത്തേക്ക് പൊട്ട സെറ്റ് വല മെച്ചകാണ് പൊളുവാൻ ക്രിക്കറ്റ് മെച്ചകാക്ക് വേണ്ട പോലും മക്കാരി സെല്ല മക്കറാണ് പൊളുവാൻ ഏ ഹിന്ദ ഏകന മതക്കരണ അത്രേ കൗർഹാരി മദ്രവ്യവരുടെ പിളമ്പിലായി കിണക്കിന്നോണം ഞാൻ ദഹനമയായി വിസിഹാത്ത തുറക്കത്തനാക്കിയ മതക്കരണ കീല മതക്കരണ മുഖത് പ്രജയവിസിൻ മീൻ അമ്പിക ഹന്തുന്നാദിയില തീർന്ന് ഹിമ മദ്രവ്യവരുടെ അബ്യഹിവിലായി സഹായവായി മിതെന്ന കെമതി കട്ടിയ വെണുവൻ ഈ ദേവാൽവലട്ട് ഉദൗകറന്ന് മേനക സഹൽകരത്തോയാട മതക്കരണോണി മേനക സഹൽ വെടി വെടിയും കണ്ണ അബ്യഹി ഉണാകിയാണ് പ്രശ്നാക്കുവേൻ നിന്നെ നമുക്കത് മേനക സഹൽ കീല കിയാണ് ക്വാളിറ്റി സഹലേക അറ അപ്പൊ അപ്പൊ ഗിവാളോട് ഉണാഹാരി ഹൊന്തയാ ഗിനാവട്ട പാസേ സഹാൽ വെണ്ണ പൊളുവാൻ എത്താൻ കൊള്ളുബടു വെണ്ണ പൊളുവാ ഇതുവൽ ഗിനാവട്ട പാസി അപ്പൊ കീനോ ആ മേ ഗിനാപ്പൊക്കെ ഹൊന്തായി യാർ ഇഹാപ്പത്തെ ഗിതരടത്ത് കിയാനോ നീ കറകാരണ കീൽ അന്നേഹമയെ ദേവാൽ കിയണ പുരുദ്ധത്തേക്കതമായി മമത്മേവാട്ട മേനക സഹാൽ കന്ന മേത്തറ മതക്കരണ മുഖത്ത് അപ്പി പാവിച്ചിക്കല്ല ബെല്ലുവാട്ട പാസി തേറുന്ന ആ മേ സഹാലിലേക്ക് ക്വാളിറ്റി കീൽ വാട്ട ഓണിമ സഹാൽ വർഗീകം കണ്ണ പൊളുവാൻ സുദു കെക്കുലു റാത്തു കെക്കുലു മൽനാടു നാടു ഇട്ട പാസ് തീയന്നെ ഓണി സഹാൽ ജാതിയെങ്കിലും ഇറങ്ങാൻ പൊളുവാൻ മേനക സഹാൽ ഹെബയർ ഏ സഹാൽ ബാഗിക്ക് എത്തുള്ള തീരോ കൂപ്പണ്ണിക്ക കേക്ക് ഹിമ തമ്പകനെ കാണുവാണേ ഈ കൂപ്പണ്ണിക്കെ തീനോ ആട്ട ഹമ്പവേണ തേഗ മുഖദ്ധക്കില്ല ഗഹാല ഇട്ട പാസ് താവ കണ്ടാക്ട് നമ്പകൾ കൊത്തിയിരുവാ അന്നേ കണ്ടാക്ട് നമ്പകളുടെ കോളിലേക്ക് തീല ഹറി വാട്സാപ്പ് മെസ്സേജ് ഒക്കെ ഡാല ഹറി വാട പൊളുവാൻ വാട അതാള് തേഗ ആകെ ഗിതറട്ടമ ഗിണ്ണകന്ന് ലങ്കട്ടമ ഗിണ്ണകന്ന് മേനക സഹൽ വെടി വെടിയൻ മിലതി കന്ന് അപേമ റസ് അപേമ ഉറുമയഥമായി മേനക സഹൽ വിധിയട്ട അപിലാകട്ടെ എണ്ണി ഏതൊരു മതക്കരണോണി തെങ്ങ ബത്തേക്ക് ഉയാകത്തകയാണത് ബത്തേക്ക് ഉയാകത്തര ബസ് ഉയാഹതിന് ഇലവൽ വ്യാഞ്ജനടിക്ക് ഹറി റസട്ട് ആവിനത്തൊത്തേമ ബത്തേക്ക് റസറ് ഉയാകത്തകില്ല വെടക്കുവേണ്ടി നേ വെട്ടിയോ ഏനങ്ങ് ഒയാ കരണോണി ഹൊന്തമ കുളുവടു ഒയാ ഗെതർ ഹതിന് ഇലവൽ പോലട്ട് ഇട്ട് ബസ് മസ്മാൾ പോലട്ട് ഇക തുകരകാരണം ഏടങ്ങി തീ ഫ്രീലൻസ് അന്നാമേ ഇടത്തേനും കുളുപരുട്ടിക്കതമായി ഏക തുക്കരക്കാരനവൻ നമുക്ക് തീ തിങ്ങോ കടയെത്തിന് ഗുടാ കൃത്രിമ അമുദ്രവ്യ യോദപ്പു കൃത്രിമ രസകാരക യോദപ്പു അമുദ്രവ്യ കുളുപടു അത്രേ ഓടെ കണ്ണത്തിന് ഹൊന്തമ കുളുപരുട്ടിക്കതമായി ഫ്രീലൻസ് അന്നാമേ ഇടത്തേനും കുളുപരുട്ടിക്ക് നമുക്കത് സമ്പൂർണ്ണമ സ്വാഭാവിക അമുദ്രവ്യ വിതറായി മേദേവലോട് ഭാവിച്ചുകരൻ അങ്ങനെ ഫ്രീലൻ കുളുപടു പെക്കട്ടെ അല്ലെങ്കിൽ തന്നെ ഗംഭീരിസ് പെക്കട്ടെ കീല ഏ ഗംഭീരിസ് പെക്കട്ടെ ഘടന കൊട്ടമ തീരണം ആ മേക്ക് തീയുന്ന സ്വാഭാവിക ഗംഭീരിസ് കീല ഏകാന്തമായി വാട്ട മതക്കറന്നെ ഫ്രീലൻസ് അന്നാമയടത്ത് ചെയ്യുന്ന കുളുപടു സോയാമീറ്റ് നൂഡിൽസ് ഇത് പാസ് കുറാക്കാം പീടി ഇന്ത്യാപ പീടി ഓണി ഭയനത്തു ഗിതറ ഇറങ്ങണയാണെങ്കിൽ മത കഥവ് ഫ്രീലൻ ബെദപുത്തുന്ന ബഹകുടു പെക്കട്ടെ കത്തറകടയാണ് ഞങ്ങൾ അമുത്തുന്ന ബഹകുടു ബെൽബെദ ഇന്നോണി നെ ഒയാകെ ഗിതറ ഹദന കാമുവേലിട്ട് ബെദപുത്തുന്ന ബഹകുടു അവശ്യണാമ ഇലിമ ഫ്രീലൻ ബെദപുത്തുന്ന ബഹകുടു പെക്കട്ടെയാണ് തീരുന്ന സിംഗലെങ്കിനാണ് റോസ്റ്റ് കറി പൗഡേക്ക് അറിയണയാണ് ഓണിമ പുഞ്ചി കടയേക്കുണ തോയാടെ ഫ്രീലൻ നിഷ്പാദന അറകാണാ പുളുവാങ്ങി കന്ത ഭയടേതു ഗിതരട അറകണ കീല റസര കേമ ഹദാകന കാണ് നിങ്ങൾ ഹിതുനോ തബിടാ നിങ്ങൾ കൊത്തല ഗിനല്ലതിൻ യാമു സിന്ധു കേട്ടോ.

0: ബ്രാൻഡ്സ് കാണണ എന്ന തമ്രോ
1: അതാരിന്ന ബേവകേദ നേ ഒബട പുളുവാൻ വിഷമതെൻ മിതെന്ന ജീവിതേ കൊടയന്ന ഇവത് വെനു
2: സേവേ നിയുതു രാജസേവക ഒബട വകേമ വിശ്രാമിക രാജസേവക ഒബട തെൻ വിശേഷ മിലകട BYD വാഹനയക് 0112125125 മതന്ന BYD കരുസരു സേവേട പസസീമ ജീവിതേട സനസീമക് കൊണ്ടിസൈതായി
3: സംവർദ്ധന ലോത്തറയി ഹനുർവാദന വാസി ടിക്കറ്റ് പത്തേ ദിനപതാ റുപ്യാ ലക്ഷ ദഹയേ പഹേ പനസ് ദഹസേ സഹ വിസി പന്ദഹസേ മുതൽ ത്യാഗ സമഗ ഇലക്ട്രിക് യതുരു പെതി ഏതുലു തവത് തേഗി ദിനാ ഗന്ന DLB വാസി കോയി കാട്ടത് വാസി
4: പൃഥ്വിയിന്ദല അങ്കാരുട്ട റെയിൽ പാറ ഒന്നുഹുമ തമൈ മഗേ പുതാ ഹിതന്നേ ഹരി ലോകുവട സ്മാർട്ട് വിദിഹട ദരുവണ്ട ലോകേ ലോകുവട പേനകൊട അപി ഏകട ലാസ്തി വെന്നോണേ യകട പ്രോട്ടീൻ ഏതുലു വെദകത് പോഷപദാർത്ഥ രസക് സമഗ മാനസിക ക്രിയാകാരിത്വയ പ്രതിശക്തികരണ പദ്ധതിയ ശാരീരിക വർദ്ധനയ ആഹാര ജീർണയ സാമാന്യ ദൃഷ്ടിയ വെനി വർദ്ധനീയ വെദകത് അംശ പഹകിൻ വെടിന ദരുവണ്ട ഉദവ വെന എൻക പീഡിയ പ്രോ MFGM അത ലോകുവട ഹിതന പൊട്ടൻഗേ സ്മാർട്ട് സൂദാനമ വെടി വിസ്തര സന്ധാ എസറും പരീക്ഷാ കര ബലന്ന
5: അമ്മാ ഏ ആന്റി ഓയാഗെ ഫ്രണ്ട് കനെക്ട്
6: നേ
5: ഹിനാമ ഓയാ എയാ എക്ക ഹിനാ ഉനേ
6: തവ കനെക്ക് എക്ക ഹിനാ വെന്ന ഏകേന അപേ ഫ്രണ്ട് കനെക്ക് വെന്ന ഓണമ നേ പുഞ്ചി ഹിനാവകട പുലുവാം അപേ തനിതാഗെ ദവസമ ഫ്രഷ് കരന്ന
7: ഫ്രഷ് കിയാന്നേ അപേ കേമട ബീമട വിതരക് സീമാവുന ദയക് നെവേ ഏക അപേ ജീവിതേമ കൊടസക് ഹമ ദവസക്മ ഫ്രഷ് വെന്ന ഫ്രഷ് വിദിയട ഹിതന്ന ഹീൽസ് ലൈഫ് ഇകമ ഫ്രഷ്